ആയുബോവാൻ മേ 333 സെറ്റ് ഗുണൻ വിദുലിയ സിംഹല സേവയായി ഇരിദാ വെടസട്ടാൻ തുലിൻ സത്യ സിംഹല പുവത് സംസ്കരണേക്കറി ഇതിരിപ്പാത് കരണ മമ ഉദിത്ത കാലിംഗ മുതലി പ്രഥമേൻ സിരസ്ഥല കുറുനാഗരട്ട് സഹ യാപ്പനയുടെ ശിഷ്യത്വ വിഭാഗീയൻ ഇഹലമ ലക്കുന്നു വേലി കാലഗുണി ഹേതുവിൻ സിധു വകാഹാനി സന്ധാ ബന്ധി ഗെവീമ ആരംഭായി എക്സാ ജാതീൻഗിയെ മാനവ ഹിമിക്കാം പിലിബന്ധ മഹാകുമസാരിസ് കാര്യാലയൻ ശ്രീലങ്കാവട്ട് അണതുരു എങ്കവീമാക് പിൽഗസ്റ്റിൻ എണ്ണത നത്തുവ പിലിക്കാ രോഗിയുടെ കീമോ തെരപ്പി നവത്തി നാമൽ രാജപക്ഷ അല്ലാസ് കൊമിസമ വിസിൻ അത്തടങ്ങുവട്ട് ഇടപ്പു സിവിൽ ഗുവാൻ സേവാ അമാത്യ പ്രിയങ്കർ ജയരത്നട്ട് പസര ഹതക സിരദണ്ഡുവുമാ ജോൺസ്റ്റൺ പ്രണാന്തുട്ട് അപ്പ് സിഹിന ദേവ്ദുവ തനിക്കർ സുപ്പുൻ സന്ത് ബസയായി ഇംഗ്ലണ്ട് സഞ്ചാരിയെ വിസൈവിസ് നായകത്തെ ചരിത് അസലാങ്കട്ട് സവിസ്തരവ് കുറുനാഗരട്ട് സഹ യാപ്പനേട്ട് ശിഷ്യത്വ വിഭാഗീയൻ ഇഹലമ്മൽ അക്കുടു ദിദാസ് വിസിഹായ പഹശ്രേണിയ ശിഷ്യത്വ വിഭാഗീയ പ്രതിപാല ദേവേന്ദ്ര നിക്കുന്നു അത്തര മെവര സിംഹല മാധ്യ ഇഹലമ്മൽ അക്കുണുവന് കസി അണൂത്തുര വാർത്താ കിരീമിട്ട് കുറുനാഗർ ഡിസ്ട്രിക്റ്റ് ശിശുവകു സഹ ദമലമാദ്യൻ ഇഹലമ ലക്കുണു 188 ലബാ ഗണിമിൻ യാപ്പനെ ദിസ്ത്രീക്കെ ശിശുവക്കു പ്രഥമസ്ഥാനീയ ദിനാഗിന് തിബി മൂലിക ദിസ്ത്രീ കടയും ലക്കുണു 139 തീരുന്നേ വി എത്ത് ശിശുൻ പരസഹയദാഹകട്ട ആസന്ന പിരിസാക് മെവര കടയും ലക്കുണു ഇക്വവാ സമത് വി എത്ത് വേലി കാലഗുണേ ഹേത്വൻ സിധു വകാഹാനി സന്ധാ വന്ദി ഗെവീമ ആരംഭായി വേലി കാലഗുണിക തത്വ ഹേത്വൻ വകാഹാനി സിധു ദിസ്ത്രിക്ക രസക് വകാഭിം സന്ധാ വന്ദി ഗെവീമ ഹത്രവിനിദാ സിട്ട ആരംഭകല ഭവ കൃഷികർമ്മ ഗുജനരക്ഷണ മണ്ഡലേ പവസായി ഏ അണു പുലൊണ്ണറു ദിസ്ത്രിക്കെ വിപത്തിട്ടപ്പത് ഗുവിൻ സന്ധാ രക്ഷണ വന്ദി മുതൽ അദാല ബാങ്കു ഗിനും വെത്ത് ബരക്കിരീമിട്ട് കട്ടിയുത്ത് സരസാ എത്തി അത്തര അനിക്കു ദിസ്ത്രീക്യാൻഹി സിയലൂമ ഗുവീൻഹട്ട് ഇലമ്പന പാലോസെനിദാ ദിനട്ട് പെര് വകാഹാനി വന്ദി ഗെവീമിട്ട് കട്ടിയുത്തു യുദാ തിബി വേലി കാലുഗുണിക തത്വ ഹേത്വേൻ ഹംബന്തുട്ട് അംപാര് പുത്തലമ അനുരാധപുരിയെ പുലൊണ്ണറുവ സഹ മുൻറാകലയാണ് ദിസ്ത്രീക്കവല് വി ബടയിരുങ്ങു അത്തുടു അനിക്കുത് വകാവാൻ്റെ ഹാനി സിദ്ധുവീ തിബി മെയ്തി ഹാനിയട്ട് പത് വി ബടയിരുങ്ങു ലുക്കുലൂനു അർത്താപ്പൽ സോയാ സഹ മിരിസ്യന ഭൂഗായാക് സന്ധാ എട്ടയാറയാക് സന്ധാ റുപ്യ ലക്ഷേക മുതലാക് പ്ലസ് ഉപരിമാക്കര പഹാക് സന്ധാ വന്ദി മുതൽ ലബാദീം സിധുക്കരൻ ഭവത് ഇമ മണ്ഡലെ വെടിദുരട്ട സന്ധാൻകര തിബി എക്സാ ജാതീൻഗെ മാനവ ഹിമിക്കാം പിലിബന്ധ മഹാകുമസാരിസ് കാര്യാലയൻ ശ്രീലങ്കാവട്ട് അണതുരു എങ്കവീമ ഇലമിന് സെപ്തംബർ 10 ആരംഭവീമിട്ട് നിയമിത്ത് എക്സാ ജാതീൻഗെ മാനവ ഹിമിക്കാം മണ്ഡലെ 83 സസിവാറിയ സന്ധാ ഇതിരിപ്പത് കിരീമിട്ട് നിയമിത്ത വാർത്താ മകിൻ എക്സാ ജാതീൻഗെ മാനവ ഹിമിക്കാം കുമസാരിസ് ഓൾക്ക ടർക്ക് പിൻവാ ദിന്നെ ത്രസ്തവാദ്യ വിലക്വീമി പണത്തെയാട്ടത്തെ അത്തനോമത്തിക അത്തടങ്കോട്ട് ഗണിയും സഹ ചോദനാ ഗുണുകിരീമക്കിൻ തുറവ് ദീർഘകാല ക്രന്ദവാ തബാ ഗണിയും സിധുക്കിരീമ ഹേത്വിൻ എമ പണത്തെ സന്ധാ അത്തിട്ടുവീമി കാലസീമാവ പണവ ഏ ഇക്വനിൻ അഹോസിക്കര നവനീത്യ പ്രതിഷ്ഠാപണേ കണ്ണലിസയ ദിദാ സിസിപാ വസര തുലദ്ദി എലിസ അത്തടങ്കുവേ ഹോ റന്ദവാ തബാ ഗണീമേദി സിധുവു മരണ ദാട്ടാക് സഹ 2026 അപ്രിൽ മാസേ വനുവിട്ട് ഇവനി സിദ്ധീൻ തുനക് മിൻമ 2025 വസരേദി വധഹിൻസ പെമിനവീം സ അമാനുഷിക ലെസ സലകീമ പിലിബന്ധ സിദ്ധീൻ 2022 സഹ 2026 അപ്രിൽ മാസേ വനുവിട്ട് ഇവനി സിദ്ധീൻ 138 വാർത്താ വി എത്തി ഭവ സന്ധാൻ മിമ്മ വാർത്താവേ സന്ധാൻ പരിധി വത്മാൻ രജേ ബലേട്ട് പത്തുയി ആണ്ടുക്രമവസ്ഥ പ്രതിസംസ്കരണെ ത്രസ്തവാദി വിലക്വീമേ പണി തഹോസിക്കിരീമം ദേശപാലന സിരക്കറുവാൻ നിധാസ് കിരീമ സഹ വകവീമ വെനു വിശാല വിനാസ്കം സിധുക്കിരീമേ പുറന്തുവ മതഭവ സിഹിപ്പാത് കർ തിബി ഫിൽഗസ്റ്റിൻ എന്നത് നത്വ പിലിക്കാ രോഗീൻ്റെ കീമോതെറപ്പി നവത്തി മഹാരഗമ അപേക്ഷാ രോഹാല എത്തൊരു പിലിക്കാ രോഗീൻ്റെ പ്രതികാരക്കണ രോഹാൽ വല്ല മേവനുവിട്ട് ഫിൽഗസ്റ്റിൻ എന്നത് നുമതിവീമ ഹേത്തുവിൻ കീമോതെറപ്പി പ്രതികാരെ നതരക്കിരീമിട സിധുവ എത്തായി പിലിക്കാരോഗ പിലിബന്ധ വിശേഷജ്ഞ വൈദ്യവർ പവസത്തി ഗെൻവാതിബു ഫിൽഗസ്റ്റൈൻ എന്ന 180,000 അടങ്ങു ബഹാലുമേ ലേബല
අලවා තිබුණත් සිරින්ජර්වල ලේබලේ නොතිබීම නිසා ඒවා රෝහල් වෙත නිකුත් නොකිරීමට වෛද්‍ය සැපයුම් අංශය තීරණය කර ඇත. එන්නත් ලබා දීමට සුසුකම් ලැබූ අදාළ සමාගම අලුතින් එම එන්නත් මිලදීගෙන ඒම සඳහා සති තුනක කාලයක් ගතවන බව සෞඛ්‍ය අමාත්‍යාංශයට ලිඛිතව දැනුම් දී තිබේ. නාමල් රාජපක්ෂ අල්ලස් කොමිසම විසින් අත්අඩංගුවට අල්ලස් හෝ දූෂණ චෝදනා විමර්ශන කොමිසම සභාව විසින් හතරවෙනිදා අත්අඩංගුවටගත් ශ්‍රී ලංකා පුදුජන පෙරමුණේ ජාතික සංවිධායක පාර්ලිමේන්තු මන්ත්‍රී නාමල් රාජපක්ෂව සැප්තැම්බර් 18 දක්වා රක්ෂිත බන්ධනාගාරගත කිරීමට අධිකරණයේ නියෝග කර ඇත. 2013 වසරේදී ශ්‍රී ලංකන් ගුවන් සමාගමට එයාබස් A330 ගුවන් යාන 6ක් සහ A350 ගුවන් යාන 8ක් මිලදී ගැනීමේ ගනුදෙනු සම්බන්ධයෙන් සිදු කෙරෙන විමර්ශනයකට අදාළව පැහැකීපයක් ප්‍රකාශ ලබා දීමෙන් අනතුරුව ඒ මහතා අත්අඩංගුවට ගත් බව වාර්තා වේ. හිටපු සිවිල් ගුවන් සේවා අමාත්‍ය ප්‍රියංකර ජයරත්නට වසර 7ක සිර දඬුවමක්. අල්ලස් කොමිසම විසින් ගොනු කර තිබූ දූෂණ චෝදනාව යටතේ වරදකරු කිරුණු හිටපු සිවිල් ගුවන් සේවා අමාත්‍ය ප්‍රියංකර ජයරත්න මහතාට කොළඹ මහාධිකරණයේ විසින් වසර 7ක බරපතල වැඩ සහිත සිර දඬුවම් නියම කරන ලදී. මීට අමතරව රුපියල් 1,02,000 දඩයක්ද ගෙවන ලෙස මහාධිකරණ විනිසුරවරයා නියෝග කර තිබුණි. 2014 වසරේ එක්සත් ජනතා නිදහස් සන්ධානයේ මැයිදින පෙළපාලියට සහභාගී වූ දේශපාලන ආධාරකරුවන්ට ආහාර ලබා දීම සඳහා රාජ්‍ය සමාගමක් වන ශ්‍රී ලංකන් කේටරින් සමාගමේ ගිණුමින් අදාළ සංග්‍රහ කටයුතු සඳහා මාරවිලපීටි පෞද්ගලික කේටර්ස් ආයතනයකට රුපියල් 3,30,000 මුදලක් ගෙවීමක් සම්බන්ධයෙන් එවකට සිවිල් ගුවන් සේවා අමාත්‍ය ප්‍රියංකර ජයරත්න මහතාට එරෙහිව අල්ලස් හෝ දූෂණ චෝදනා විමර්ශන කොමිෂන් සභාව විසින් කොළඹ මහාධිකරණයේ හමුවේ අධිචෝදනා ගොනු කර තිබුණි. ජොන්ස්ටන් ප්‍රනාන්දුට ඇප. මහින්ද රාජපක්ෂ රඟහල සඳහා පුටු ලබා ගැනීමේදී සිදුවායයි කියන සිදුවීමක් මූලික කරගෙන ප්‍රකාශයක් ලබා දීම සඳහා හතරවෙනිදා අල්ලස් හෝ දූෂණ චෝදනා විමර්ශන කොමිෂන් සභාව වෙත පැමිණි අවස්ථාවේදී ඔහු අත්අඩංගුවටගෙන කොළඹ ප්‍රධාන මහේස්ත්‍රාත් අධිකරණයට ඉදිරිපත් කිරීමෙන් පසුව අප ලබා ඇති බව වාර්තා වේ. සිහින දෙව්දුව තනිකර සුපුන් සඳබැසියයි. 2020 වසරේ අගභාගයේදී දරුණු වකුගඩු ආබාධයකින් පිරෙන බව හඳුනාගෙන සිටි 64 වියේ පසු ප්‍රවීණ ගායන හා රංගන ශිල්පියෙකු වූ ප්‍රියංකර පෙරේරා මහතා කොළඹ ජාතික රෝහලේ ප්‍රතිකාර ලැබමින් සිටියේදී පළවෙනිදා අභාව ප්‍රාප්ත වී තිබේ. ප්‍රවීණ ගායන ශිල්පී J.A. මිල්ටන් පෙරේරා මහතාගේ වැඩිමහල් පුත්‍රයා වූ ඒ මහතා 80 හා 90 දශකවල සංගීත ශාස්ත්‍රයේ ජනප්‍රිය ගායන ශිල්පියෙකු ලෙස ප්‍රේක්ෂක හා ශ්‍රාවක ආදරය දිනාගෙන සිටියේය. ගායන ශාස්ත්‍රයට අමතරව රංගන ශිල්පියෙකු ලෙසද සිය දායකත්වයේ ලබා දුන් ඔහු චිත්‍රපට සහ ටෙලිනාට්‍ය රසකට රංගනයෙන් එක් විය. 1980 දශකයේ මැද භාගයේදී රංගන ශාස්ත්‍රයට පිවිසි ඔහු සිංහල චිත්‍රපට 25කට අධික ප්‍රමාණයකට සහ ටෙලිනාට්‍ය රසකට රංගනයෙන් දායක වී තිබේ. මදුරි, සුරංගනා, සීතල ගිනි කඳු, නින්ජා, ශ්‍රී ලංකා, අරලියමල්, දුර්ගා, ලඳුනි ඔබ දෙවගණකි, දෙවියනේ සත්‍ය සුරකින්න සහ පිස්සු ඩබල් වැනි නිර්මාණ රසක විවිධ චරිත නිරූපණය කරමින් ඔහු සිය රංගන ප්‍රතිභාව විදහා දැක්විය. ඒ මහතා ප්‍රවීණ සහ ජනප්‍රිය රංගන ශිල්පිනියක වන දිල්හානි ඒකනායක මහත්මියගේ ආදරණීය ස්වාමි පුරුෂයා වන අතර සංගීත ශාස්ත්‍රයේ නියැලී සිටින දිල්මින් පෙරේරාගේ ආදරණීය පියාද වේ. එංගලන්ත සංචාරයේ 20x20 නායකත්වයට චරිත් අර්සලංකට. එංගලන්ත සංචාරයට සහභාගී වෙන ශ්‍රී ලංකා පිළ පස්වෙනිදා එංගලන්තයේ බලා පිටත් වූ අතර එහිදී 20x20 තරඟ තුනක් සහ එක් දින තරඟ තුනක් ක්‍රීඩා කරනු ඇත. උසල් මෙන්ඩිස්ගේ ආබාධයක් හේතුවෙන් එංගලන්තය සමග පැවැත්වෙන 20x20 ක්‍රිකට් තරඟාවලිය අහිමි වී ඇති අතර ශ්‍රී ලංකා කණ්ඩායමේ නායකත්වය චරිත් අසලංක වෙත පවරා ඇත. ඉටපු නායක දසුන් ශානක වසර 2කට පසු යලි එක් දින සංචිතයට කැඳවා සිටින අතර ඔහුට 20x20 කණ්ඩායමේ සුපුරුදු ස්ථානයද ලබා දී තිබේ.
අදට නියමිත සිංහල පුවත් එපමණයි. පුවත් සම්පාදනය අන්තර්ජාලයේ පුවත් ඇසුරිනි. ඔබ සැමට සුවදායක සතියක්. ආයුබෝවන්.